ഗുഡ് മോർണിംഗ് വലാവുദ്ദീൻ അവയായ് വിനാഡി പഹായ് ദംഗ് ആദരയ ആദരയ കേന അക്കുറു ഹത്തറാക് തീയന അപ്പി തേരുമ മേത്ത കാലി ഇഗന ഗത്ത മേ വചനെ അപ്പി നുദന്നതാ ഇന്ദലമ ജീവിതേട അക്കുറു തുണക്ക് പ്രേമയ കേന വചനയ അരങ്ങാപ്പു അക്കുറു തുണേ പ്രേമവന്ധയ വചന തുണെ ദുഗ്ഗെ ഹിത ദിയക്കരന് മഹാമേരുവാക് തരമട്ട് ജീവന് ബര ധരന് സദ്ധാന്തയ ഈ അക്കുറു തുണേ പ്രേമേ ഉരുമക്കാരയ തമായി താത്ത ഇതിന് അത് ലോക പ്യവരുണ്ടേ ദിനേ ദവസ് മങ് ഹിത്വ താത്തല വെനുവേൻ മേ ഗീത ഒയാട്ട് തിലിന കര താത്ത കിനെഗ്ഗെ പ്രേമയ അപ്പി ദന്ന ആദരേട്ട് വട ഗൊഡാക് ബലവത് തരുണീകക്ക് ജീവിതേ പിവിത്തുരുമ പ്രേമവന്തയ പലമു പ്രേമവന്തയ ഏവാഗേമ വെനസ്വന് കല്ലിക്കുത്വന് ആദര കഥാ ദാസക് മേത്തെ നിഹന്ത് സദാതനിക പ്രേമവന്തയ താത്ത തരുണീകക്ക് ജീവിതേനം സുപ്രി വീരയ നലുവെക്ട് നൊദെവെനി റിയൽ ചരിത്രയ താത്ത ഇതിങ് ലോകെ വെസുന പിയഗുണ പിയ സുവന്ത പിരുടു സുഹാസക് പിയവരുണ്ട് മേ ഗീതെ ഉപഹാരയാക്മ വേവാ നൊദാൻ എന്നതിന് പ്രേമയ സിയഗുണേക്കിൻ ഏ പിരിമി ഹിത്വലറ്റ് ദനിന്ന് സദാകാൽ ലഭേവാ രന്ദേവാ.

ഹലോ ഹലോ മകളമായിട്ടിക്ക് ഗുഡ് മോർണിംഗ് വേണ്ട താമ താമ ഗുഡ് ആഫ്റ്റർനൂൺ വിലാന്നേ ഹബെ കമക്നെ ഗുഡ് ആഫ്റ്റർനൂൺ നിന്ദു മെനിക്ക് മെന്ന മേ അത് ബർത്ത്ഡേ കപ്പ ඉතින් ඔයාට ලස්සන සින්දුවක් එක්ක මම ඔයාට බර්ත්ඩේ විෂයක දෙන්න යන්නේ මේ සින්දුව සින්දුවේ නම ඔයාට මම ආදරයට කතා කරන නම මැණිකේ තංගල්ලෙන් අප්සරා Happy birthday to you happy birthday to you happy birthday dear apsara happy birthday to you දැන් වයස කීයද මොනවද කන්නාස මම මොකුත් අහන්නේ හැම ගෑනු ළමෙම චොක්ලට් වලටයි කේක් වලටයි ආසයි അത് ഫാദേഴ്സ് ഡേ ഹിന്ദ ഒയാ നിസ ഈ ദക്ക മറികിന് താത്ര ഒയാസ്ഥയാട്ട് മുനഹരി ദിൻ ഒയാ അത് മെത്ത നിന്ന അമ്മായി താത്ത ഹിന്ദി നെത് ടീം മെക്കട്ടും ഗുഡാ കാതരേ കില കീനോ ഹെനങ് ഹാപ്പി ബർത്ത്ഡേ വേവാ കില അപ്സരാ മെനിക്കട്ട് മോൻ പ്രാർത്ഥന കരണോ മുക്ക് ദയാമട്ട് ഹിന്ദു മെനിക്കോ കീലും കീന ഹിന്ദ എനം മെനിക്കേ ശുഭവെന്നോണി ജയവെന്നോണേ